നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുക അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. മറ്റൊരാൾ കൊടുക്കുന്ന തെറ്റായ വിവരണം കൊണ്ടോ വ്യാഖ്യാനം കൊണ്ടോ ആവാം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എന്തായാലും തെറ്റിദ്ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുക അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ നിന്നും നമ്മൾ മറ്റൊരാളിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ നമ്മളത് ചെയ്യാതിരിക്കുക കേട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മിറയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് തെറ്റായ വിവരണങ്ങളിൽ നിന്നോ തെറ്റായ വ്യാഖ്യാനങ്ങളിൽ നിന്നോ ആവാം. കാര്യമറിയാതെ കഥ പറഞ്ഞ് നടക്കുകയോ കഥ അറിയാതെ കാര്യങ്ങളെ വിലയിരുത്തുകയോ ചെയ്യരുത് എന്നതാണ് ഇന്നത്തെ പ്രഭാതത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന്റെ പുറത്തൊരു ഇന്റർപ്രിട്ടേഷനുമായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾ പോലും അറിയാത്ത വേറൊരാളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതനുസരിച്ച് അവരെ റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുക അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയൊരു കാര്യം. നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നമ്മളെ ക്രൂസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ പെയിൻഫുൾ ആയിട്ടുള്ളൊരു വേദന നമ്മുടെ ലൈഫിൽ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിക്കെ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിന് വേണ്ടി തുനിയാൻ നിൽക്കരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്. സോ കർമ്മ വിൽ ഹിറ്റ് ബാക്ക് എന്നാണല്ലോ പറയുന്നത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷെ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ.

ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഓഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് അര കപ്പ് പാട്ട്, ഒരു കപ്പ് മോട്ടിവേഷൻ, ഒരു സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, 2 സ്പൂൺ ഫാഷൻ, 1 നുള്ള് ഹെൽത്ത് ടിപ്സ്, 1.5 കപ്പ് ഡോക്ടർസ് ടോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. 2 വിസിൽ വരുമ്പോ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് MyRadio90FM ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: MyRadio90FM എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ മാജിക് ലോജിക്.

മോർണിംഗ് വെൽ, ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ്. എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുന്നത്. എല്ലാവരും ഉഷാറല്ലേ, സെറ്റല്ലേ? നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ തിരിച്ചു വരുമ്പോൾ എൻ്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ആർജിങ് ഇഷ്ടമാണോ? അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഹെസിറ്റേഷൻ ഒക്കെ ഉണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഹെസിറ്റേഷൻ ഒക്കെ എൻ്റെ ലിസ്ണേഴ്സിനുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഹെസിറ്റേഷൻ ഒക്കെ എൻ്റെ ലിസ്ണേഴ്സിനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ? അതിനായിട്ട് നമ്മുടെ മൈ റേഡിയോ 90 FM 7 Clouds ആഡ്സും അസോസിയേറ്റ് ചെയ്തിട്ട് 2 days RJ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് ഈ വരുന്ന May 16-17 തീയതികളിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, 8129184717. ഐ റിപ്പീറ്റ്, 8129184717 എന്ന നമ്പറിലേക്ക് കേട്ടോ. എന്തായാലും കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചന വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ജൂൺ 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാനറിയാവുന്ന മിടുക്കന്മാര് വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

ഇന്ന് നമ്മുടെ SSLC കുട്ടികളുടെ റിസൾട്ട് അറിയൂലേ? പക്ഷേ നമ്മുടെ CBSE 12th ക്ലാസ്സിന്റെ റിസൾട്ട് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞായിരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ ഇത്തവണത്തെ CBSE 12th ക്ലാസ്സിന് 85.2% വിജയം. കൺഗ്രാചുലേഷൻസ്. CBSE 12th ക്ലാസ് പരീക്ഷയിൽ വിജയ ശതമാനത്തിൽ രാജ്യത്ത് തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. കാര്യം കഴിഞ്ഞ കൊല്ലമൊക്കെ രണ്ടാം സ്ഥാനത്തായിരുന്നു, പക്ഷേ ഇക്കുറി 95.62% വിജയത്തോടെയാണ് ഒന്നാമതെത്തിയത്. ഇനി ചെന്നൈ മേഖലയിൽ രണ്ടാം സ്ഥാനം 93.84%, ബാംഗ്ലൂരിൽ 93.19% മൂന്നാമത് എത്തിയിട്ടുണ്ട്. രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും CBSE സ്കൂളുകളിൽ നടത്തിയ പരീക്ഷയിൽ 85.2% ഇക്കുറി വിജയം. കഴിഞ്ഞ വർഷം 88.39% കുറച്ച് വേരിയേഷൻ ഒന്ന് വന്നിട്ടുണ്ട്, ഒരല്പം ഇടിവ് വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

0: ഹാപ്പി.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് വിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ട്രിപ്പൊക്കെ പോകാനായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആണോ, അതോ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞോ? എന്തായാലും വെക്കേഷനൊക്കെ ഇങ്ങനെ കഴിയാറായി, മെയ് മാസം തീരാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടാവും. ഇനി മോസ്റ്റ്ലി നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ പല മീൻസിലൂടെ തന്നെ നമ്മൾ ട്രാവലിംഗ് പർപ്പസ് എന്ന് പറഞ്ഞ ആ ഒരു പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു കാര്യത്തിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാനൊരു CCTV ക്യാമറ ദൃശ്യം കണ്ടു. എൻ്റെ ഏരിയയിൽ ഒരു ചേട്ടൻ ഇങ്ങനെ രാത്രി നടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഓവർടേക്ക് ചെയ്ത് ഒരു കാറ് വരുന്നു, വേറൊരു കാറ് പോകുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ലോറി വരുന്നു. ആ ചേട്ടൻ്റെ ദേഹത്തെ കൂടെ വണ്ടി കയറി ഇറങ്ങുന്നു. ശരിക്കും ആൾക്ക് കാലിന് ഫ്രാക്ചറായി. ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ആളിങ്ങനെ നിൽക്കുന്നത്. ആളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. ആ ക്യാമറയിൽ വ്യക്തമായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ യാത്രക്കാരുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ, അതായത് ആ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ മാത്രമല്ല പുറത്തുള്ളവരുടെ സുരക്ഷ എന്ന് പറഞ്ഞാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും സംസാരിക്കാം അതിനെക്കുറിച്ച് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

ഇന്നത്തെ ദിവസം നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ അധ്യാപകർക്കും അതുപോലെ മാതാപിതാക്കൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉള്ള ദിവസമാണല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഇന്നാണ് SSLC ഫലപ്രഖ്യാപനത്തിന്റെ ദിവസം. SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3 പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് അറിഞ്ഞ റിപ്പോർട്ട്. സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നമ്മുടെ കേരളം ആപ്പിലൂടെയും ഫലമറിയാം. അതുപോലെ തന്നെ www.results.kai.kerala.gov.in എന്ന ക്ലൗഡാധിഷ്ഠിത പോർട്ടലിലും സഫലം കൈറ്റ് മൊബൈൽ ആപ്പിനും ഫലം അറിയാനായിട്ട് സാധിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട, നമ്മൾ നമ്മുടെ പാർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂണിവേഴ്സിന് കൊടുക്കുക. നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എല്ലാം അതിൻ്റേതായിട്ടുള്ളൊരു റീസൻ്റെ പുറത്താണ് എന്നുള്ളൊരു ബോധ്യത്തിൽ മുന്നോട്ട് പോവുക. ലൈഫിൻ്റെ എൻഡല്ല ഇതൊന്നും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ബി പോസിറ്റീവ് ഓൾവേസ് ആൻഡ് ബി ഹാപ്പി ഓൾവേസ്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമ്മളെപ്പോഴും യാത്രകൾ ചെയ്യുന്നവരാണല്ലേ, ജോലിയുടെ ഭാഗമായിട്ടും ട്രിപ്പായിട്ടും ഒക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് നിയമങ്ങൾ കർശനമാക്കി നടപ്പാക്കണമെന്നാണ് സംസ്ഥാനങ്ങളോട് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. ടാക്സികളിലും പൊതുവാഹനങ്ങളിലും ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും അടിസ്ഥാന സാഹചര്യങ്ങളിൽ സഹായം തേടാനുള്ള പ്ലാനിംഗ് ബട്ടനും നിർബന്ധമായും ഘടിപ്പിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം കേട്ടോ. മാത്രമല്ല ഇവയില്ലാത്ത വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പെർമിറ്റും നൽകരുതെന്നും ജഡ്ജി അറിയിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ നാഷണൽ റോഡ് സേഫ്റ്റി ബോർഡ് രൂപീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം നമ്മളുടെ ഒരു സേഫ്റ്റിയുടെ കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഇതനുസരിച്ച് സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറോൺ മോർണിംഗ് ബെൽ.

യാത്രക്കാരുടെ സുരക്ഷ കർശന നിർദ്ദേശവുമായിട്ട് സുപ്രീം കോടതി രംഗത്തെത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ. കേസ് അടുത്ത തവണ പരിഗണിക്കുന്നതിന് മുൻപായിട്ട് വാഹനങ്ങളിൽ വേഗപ്പൂട്ട്, അതായത് സ്പീഡ് ഗവർണർ, ഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും റിപ്പോർട്ട് നൽകണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വാഹനങ്ങളിൽ ലൊക്കേഷൻ ട്രാക്ക് സംവിധാനം, പ്ലാനിംഗ് ബട്ടനും വേഗപ്പൂട്ടും ഘടിപ്പിക്കുന്ന കാര്യത്തിൽ വാഹന നിർമ്മാതാക്കളുമായിട്ട് ചർച്ച നടത്തി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. റോഡ് അപകടങ്ങൾ കൂടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോയമ്പത്തൂർ സ്വദേശി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇതുമായി റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് പാവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മീറ. അപ്പോൾ ഷോ വൈൻഡ് പാവുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റ്യൻ്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരും ഉണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ആ പിടിച്ചോളൂ.

എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: തവണ ഈ കെട്ട് നടക്കും. അത് അച്ചട്ടാ.
1: ദാസറെ, തീരുമാനിത്തങ്ങളെ തീരുമാനം ഇതായിരിക്കും. ആ തീരുമാനത്തെ തടുക്കാൻ നമുക്ക് കഴിയില്ല ദാസറെ. എന്ത് വന്നാലും നമുക്ക് സഖ്യ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്.

0: Sing to that.
1: Yes, guys, welcome back to my radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടെ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷിമിറ ഇവിടെ ലൈവ് ആയിരുന്നു. യെസ് ഗൈസ്, ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയാവാറായിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് വർക്കുകളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരിക്കലും മറ്റൊരാളെ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ ക്രൂസിഫൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഒരാളോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും വിശ്വസിക്കുക, വേറൊരാൾ പറയുന്നത് കേട്ട് വേറൊരാളെ ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു തെറ്റ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നല്ലൊരു വീക്കെൻഡ് ഞാൻ നേരുകയാണ്. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ ഓൺ മോർണിംഗ് ബെൽ.

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ തൃശൂർ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളുടെ വലിയൊരു കെട്ടൊക്കെ കൊണ്ട് വന്നിട്ടുള്ളത് വേറാരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. പൂച്ചക്ക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള സാധനമാണ് അല്ലേ. വറുത്ത മീൻ വിൽക്കുന്ന കടയുടെ മുമ്പില് ദിവസവും ഒരു പൂച്ച വന്ന് നിൽക്കാറുണ്ട്. കുറേ ദിവസം ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോ അവനൊരു കാര്യം മനസ്സിലായി. ആളുകളെ എന്തോ കടക്കാരന് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഈ മീൻ കിട്ടണേ. അവൻ ഇങ്ങനെ കുറേ നേരം നോക്കി നടന്നപ്പോ നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു ഇല കിട്ടി. അതുമായിട്ട് തിരിച്ചെത്തിയിട്ട് ക്യൂല് നിന്നു. ക്യൂ ആളുടെ അടുത്തെത്തിയപ്പോ ആ ഇല അവൻ കൗണ്ടറിൽ വെച്ചു. അത് കണ്ട് കടയുടെ

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ താല്പര്യമില്ലെങ്കിലും ചിലരെന്ത് ചെയ്യുന്നറിയോ, കുറെ സമ്മാനങ്ങള്, വിലപിടിപ്പുള്ള സമ്മാനങ്ങള് അങ്ങോട്ട് കൊടുക്കും. ജസ്റ്റ് ഒരു ഷോ ഓഫ് ആണ് ഇതൊക്കെ. അതേസമയം എല്ലാം ഉള്ള പലരും നൽകുന്നതിനേക്കാളും ഒന്നുമില്ലാത്തവര് ചെറുതാണെങ്കിലും ഒരു സമ്മാനം മനസ്സ് നിറഞ്ഞ് അങ്ങോട്ട് കൊടുക്കും. നമുക്ക് വേണ്ടിയിട്ട് സമയവും ആ ഒരു പ്രസൻസും നൽകാനായിട്ട് വില്ലിംഗ് ആയ അവരുടെ ആ ഒരു മനസ്സിനെ ഏത് മെഷീൻ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുക? എല്ലാം ഉള്ളവന്റെ ഒരു 100 രൂപയും ഒന്നും കയ്യിലില്ലാത്തവന്റെ 100 രൂപയും തമ്മില് നല്ല വ്യത്യാസമല്ലേ? അത് നൽകുന്ന ആൾക്കാണ് എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു 100 രൂപ സമ്പാദിച്ചെടുത്തത് എന്നുള്ളത് അറിവുണ്ടാവുള്ളൂ. അവനെടുത്ത ആ ഒരു ശ്രമവും കഷ്ടപ്പാടും അവന്റെ വേർപ്പിന്റെയും വിലയാണത്. നമുക്ക് എന്തൊക്കെ കിട്ടുമ്പോഴും, അതിപ്പോ കൂലിയാണെങ്കിലും സമ്മാനാണെങ്കിലും, ആ പൊതിയിലേക്ക് മാത്രമല്ല നമ്മൾ നോക്കണ്ടേ, അത് നൽകുന്നവരുടെ കണ്ണിലേക്ക് നോക്കണം. നൽകുന്ന ആള് നമുക്കത് തരുന്നതിൽ ഹാപ്പി ആണോ എന്നുള്ളത് തിരിച്ചറിയണം. ആ തിരിച്ചറിവിനെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കാനും പഠിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റിനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം പാട്ടുമായിട്ട് ബന്ധമുള്ളതാണ്. ഒരു പാട്ടിന്റെ ബി ജി എം നമ്മളിവിടെ പ്ലേ ചെയ്യും, പാട്ട് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഉത്തരം നമുക്ക് അയക്കണം. അയക്കുമ്പോ എന്ത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. മ്യൂസിക് ദാ പിടിച്ചോളൂ.

മ്യൂസിക് കേട്ട് പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ വേഗം ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ചെയ്യുക. ചെയ്യേണ്ട നമ്പർ 9072879090. 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ, തെരഞ്ഞെടുക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സോ വേഗം തന്നെ ഉത്തരം അയക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സൂപ്പർ ഡ്യൂപ്പർ പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഇന്ന് മെയ് 15 ഇന്നത്തെ ദിവസത്തിന് നല്ലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി ആണ് കേട്ടോ. കുടുംബങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസിനെ ഉയർത്തിക്കാട്ടുക, ഫാമിലീസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അവയർനെസ് ഉണ്ടാക്കുക, അങ്ങനെ തുടങ്ങിയ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് 1993 മുതല് UN ഇങ്ങനൊരു ദിവസം ആചരിച്ചു തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം സൊസൈറ്റിയുടെ ഒരു ബേസ് യൂണിറ്റ് ആണ് ഫാമിലി അല്ലേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് ഫാമിലീസ് നൽകുന്ന കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. എപ്പോഴും ഒരു ഫാമിലിയില് എല്ലാവരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് അല്ലേ. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള രോഗാവസ്ഥയിലുള്ളവർക്ക് ഫാമിലിയിലെ എല്ലാവരും ഒരുപോലെ എല്ലാം കൊണ്ടും സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഫാമിലിയെ കുറിച്ചിട്ടാണ് അല്ലേ. ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു വയ്യായ വന്നു കഴിഞ്ഞാൽ ആ ആളെ റിക്കവറിയിലേക്ക് നയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ. പ്രത്യേകിച്ച് മറവി രോഗമൊക്കെ ബാധിച്ചവരുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ല എങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ ലൈഫിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയാണ് കേട്ടോ. പല സമയത്തും മരുന്നുകളെക്കാളും കൂടുതലായിട്ട് ഒരു സപ്പോർട്ട്, ഒരു കെയർ, രോഗാവസ്ഥയെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ രോഗാവസ്ഥയെ ചെറുത്ത് നിൽക്കാനായിട്ട് സഹായിക്കാറുണ്ട്. മറവി രോഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഡിമെൻഷ്യൊക്കെ ബാധിച്ചവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അവരുമായിട്ട് ഇടപഴകുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കിഷ്കിന്ദകാണ്ട മൂവി കണ്ടിട്ടുണ്ടോ? അതിനകത്ത് വിജയരാഘവൻ സാറിന്റെ ക്യാരക്ടർ ഡിമെൻഷ്യ ബാധിച്ചിട്ടുള്ള ഒരു ഗൃഹനാഥൻ മറവി ലോകത്തോട് ആളെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ആളുടെ ചുറ്റുള്ളവര് ആളെ കംഫർട്ട് സോണിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ മൂവിയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് അല്ലേ. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഈ ഡിമെൻഷ്യ ഒക്കെ ബാധിച്ചിട്ടുള്ളവരുടെ അടുത്ത് പോയിട്ട് ചിലർക്ക് ചില സ്വഭാവമുണ്ട്. എന്നെ മനസ്സിലായില്ലേ, ഒന്ന് ഓർത്തെടുക്കാൻ നോക്കൂ. നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, നമ്മൾ ഇന്ന ക്ലാസ്സിൽ പഠിച്ചതല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് കണ്ടതല്ലേ, ആ സ്ഥലം ഓർമ്മയില്ലേ, ആ അന്ന് അങ്ങനെ ഉണ്ടായത് ഓർമ്മയില്ലേ, ഒക്കെ ഇല്ലേ ഇല്ലേ ഇല്ലേ. കൊറേ അധികം ചോദ്യങ്ങൾ. എന്തിനാ അവരെങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണേ? നമ്മൾ ഓരോ ചോദ്യം അങ്ങോട്ട് എടുത്തിടുമ്പോഴും അവരതിനെ പറ്റിട്ട് ചിന്തിച്ച് ഓർത്തെടുക്കാനായിട്ട് അത്രമാത്രം കഷ്ടപ്പെടുകയാണ്. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക കേട്ടോ. ഒരിക്കലും കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മളെ സ്വയം പരിചയപ്പെടുത്തുക. ചിലപ്പോ ഇന്നലെ കണ്ടതായിരിക്കും, ഇന്ന് കാണുമ്പോൾ ആളെ ഓർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ വരുമ്പോ സ്വയം ഒന്നും കൂടി പരിചയപ്പെടുത്തുക. ക്ഷമയാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി. Only on my radio 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

ഈ ഡിമെൻഷ്യ ബാധിച്ചവർക്ക് പഴയ കാര്യങ്ങള് ഒട്ടുമിക്കതും ഓർമ്മയുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിലും അടുത്ത് നടന്ന കാര്യങ്ങള് അവർക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല. കോമൺ ആയിട്ട് ഈ ഒരു രോഗത്തിന്റെ രീതി അങ്ങനെയാണ്. അതിലെ വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവരെ വർത്തമാനകാലമായിട്ട് കണ്ണി ചേർക്കുന്ന കോൺവെർസേഷൻസ് വേണം നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ. അതിന്റെ ഇടയിൽ കൂടെ പഴയ കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടാവും. അതിനൊരിക്കലും തടസ്സപ്പെടുത്തൊന്നും വേണ്ട. അതിലുൾപ്പെട്ടിട്ടുള്ള അവരുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ അവർക്ക് അത്രയും വേണ്ടപ്പെട്ടവരെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഓരോ സാഹചര്യങ്ങൾ അങ്ങോട്ട് ഒരുക്കി കൊടുക്കുക. അതൊരു പക്ഷെ അവർക്ക് അത്രമാത്രം ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഡിമെൻഷ്യ ബാധിച്ചിട്ടുള്ളവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. ഒരിക്കലും ശബ്ദം ഉയർത്തി സംസാരിക്കരുത് കേട്ടോ. എന്തൊക്കെ വന്നാലും ശാന്തത കൈവിടാണ്ടിരിക്കുക. അവർക്ക് ഓർമ്മയിൽ കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട വരാറുണ്ട്, ചെയ്യിക്കേണ്ട വരാറുണ്ട്. അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ഷോർട്ട് വർക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യിക്കാനായാലും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി. Only on my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകൾ ഉൾക്കൊള്ളാനായിട്ട് മറവി ബാധിതർക്ക് പ്രയാസമാണ് കേട്ടോ. അത് അവരെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സെന്റൻസുകളിൽ സംസാരിക്കുക. ഡിമെൻഷ്യ ഉള്ളവർ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ ഉണ്ടാവും. ആ വാക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട്. എളുപ്പത്തിൽ റെസ്പോണ്ട് ചെയ്യാവുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ട് വേണം ചോദ്യങ്ങളായാലും കൊടുക്കാനായിട്ട്. ഡിമെൻഷ്യ ബാധിച്ചവരെ സംബന്ധിച്ചിട്ട് അവരെ ദൈനംദിന പ്രവൃത്തികളിലെല്ലാത്തിലും മാറ്റം വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അവരെ ക്ലീൻലിനെസ്സും ഫുഡിന്റെ കാര്യവും ഒക്കെ തകടം മറിഞ്ഞു കിടക്കുന്നുണ്ടാവും. അക്കാര്യങ്ങളിൽ നമ്മൾ വേണം ക്ഷമ കാണിക്കാൻ. അവരെ പരിചരിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നന്മയുള്ളൊരു മനസ്സും മനസാന്നിധ്യം തന്നെയാ. ഫാമിലിയില് മറവി രോഗം ബാധിച്ചവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ അസ്വസ്ഥരാക്കാതെ ഇരിക്കുക. അവരെ മാക്സിമം കംഫേർട്ട് ആക്കിയിട്ട് നിലനിർത്തുക. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

മലയാളി സാന്നിധ്യം അല്ലാത്ത ഒരു ഇന്റർനാഷണൽ ഇവന്റ്സും എവിടെയും ഇന്നത്തെ കാലം വരെ അരങ്ങേറിയിട്ടില്ല. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഇപ്പൊതാ റീസെന്റ് ഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര ഡിസൈനർ ഫാഷൻ ഷോയില് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് പരപ്പനങ്ങാടി സ്വദേശിയായിട്ടുള്ള തമീനാ നൌഷാദ് എന്ന കൊച്ചു മിടുക്കിയാണ് കേട്ടോ. വെൽ നോൺ ഡിസൈനേഴ്സ് അണിനിരുന്ന ഗ്രാൻഡ് ഫാഷൻ റാമ്പില് ഷോ ഓപ്പണർ ആയിട്ട് എത്തിയ തമീന തന്റെ ആ ഒരു കോൺഫിഡൻസ് നിറഞ്ഞ റാമ്പ് വാക്കിലൂടെയും സ്റ്റൈലിഷ് പ്രകടനത്തിലൂടെയാണ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഒട്ടേറെ മോഡലുകൾ മാറ്റുരച്ച ആ ഒരു വേദിയിൽ തന്റെ മികച്ച പ്രകടനത്തിനുള്ള വലിയൊരു ഓഡിയൻസ് സപ്പോർട്ടും നേടിയിട്ടാണ് ഈ ഒരു 7-ാം ക്ലാസ് വരി തിരിച്ച് കേരളത്തിലേക്ക് വന്നത് കേട്ടോ. തമീനയെ സംബന്ധിച്ചിട്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും വലിയ വലിയ ഉയരങ്ങൾ കൈയടക്കാനായിട്ട് തമീനയ്ക്ക് സാധിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഇപ്പൊ മാമ്പഴക്കാലാണ്. മാംഗോ ജ്യൂസ് കിട്ടാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാല് അതല്ലാത്ത സമയത്ത്, ഈ മാമ്പഴക്കാലൊക്കെ കഴിയുന്ന സമയത്ത്, മാങ്ങ കിട്ടാത്ത സമയത്ത് നമുക്ക് മാമ്പഴ ജ്യൂസ് കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാല് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ടല്ലേ. എന്നാലേ ഇനി അങ്ങനെ ഒരു പരിപാടി വേണ്ട കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണേ. നല്ല എളുപ്പത്തില് ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഈ ഫ്രൂട്ടിയുടെ ഒക്കെ ടേസ്റ്റില് നമുക്ക് വീട്ടിൽ തന്നെ നല്ല മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. പഴുത്ത കുറച്ച് മാമ്പഴം ഒരു പച്ചമാങ്ങയും തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് സ്വല്പം വെള്ളം, ആവശ്യത്തിന് പഞ്ചസാരം ചേർത്തിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു പാനിലേക്ക് അരിച്ചെടുത്തിട്ട് കളറും ടെക്സ്ചറും മാറുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ചൂടാറി കഴിയുമ്പോൾ ഈ ഒരു പൾപ്പ് 2 സ്പൂൺ മതി. ഈ ഒരു ഗ്ലാസ്സിലൊഴിച്ച് നാരങ്ങാ നീരും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാട്ടോ. ഫ്രൂട്ടി മാറി നിൽക്കും, അത്രമാത്രം ടേസ്റ്റാണ്. ഈ ഒരു പൾപ്പ് എടുത്ത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മതി. നമുക്ക് എപ്പോഴാണോ മാമ്പഴ ജ്യൂസ് കഴിക്കാൻ തോന്നേ അപ്പൊ എടുത്ത് കുടിക്കാലോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്വിസ്റ്റിനെ ഇതുവരെ ആയിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടി ഉണ്ടല്ലേ. പാട്ട് മനസ്സിലാവാണ്ടാണോ മനസ്സിലായിട്ടും അയക്കാൻ സമയം കിട്ടാണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇനി വൈകിക്കേണ്ട, വേഗം തന്നെ അയച്ചോളൂ കേട്ടോ. ഇന്നത്തെ ഐഡന്റിഫൈ ദ സോങ്ങിന്റെ മ്യൂസിക് ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്തു തരാം.

കേട്ടല്ലോ പാട്ട് ഏതാന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. നല്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, നല്ലൊരു മെലഡി അല്ലേ. അപ്പൊ എന്തായാലും വേഗം ഉത്തരം അയക്കുക. അയക്കാനായിട്ട് എന്ത് വേണം? നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. ഉത്തരം അയക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ക്യൂവിലെ കുറച്ച് പാട്ടൊക്കെ ഉള്ളത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് RJ അഞ്ജലിയാണ് കേട്ടോ.

ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും അത്രയും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു റിസൾട്ടിന്റെ ദിവസമാണല്ലേ ഇന്ന്. 417,000+ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ആ ഒരു റിസൾട്ട് ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചേർന്നിട്ട് 3 മണിക്ക് അനൗൺസ് ചെയ്യും. റിസൾട്ട് കിട്ടാനായിട്ട് 3 വെബ്സൈറ്റ്സും അതുപോലെ തന്നെ 2 ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ് കേട്ടോ. ഒന്ന് kerala results.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ്, പിന്നെ prd.kerala.gov.in, പിന്നെ കേരള പരീക്ഷാ ഭവൻ .in. ഈ 3 വെബ്സൈറ്റിലും റിസൾട്ട് കിട്ടുന്നതോടുകൂടെ തന്നെ 2 ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. PRD Live എന്നുള്ളതും അതുപോലെ സഫലം 2026 ആപ്ലിക്കേഷന്റെ പേര് പോലെ തന്നെ എല്ലാവരുടെയും ഒരു ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു സമയമാണല്ലേ. SSLC യുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും ഇപ്പോഴേ തന്നെ നേരാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ റിസൾട്ട് ഒക്കെ അറിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ഇരിക്കുക. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ ഞാനും ദ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരുന്നത് മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ നേരമായിട്ട് ഇങ്ങനെ കത്തി വെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലി ആയിരുന്നു. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ നിരാജ് ജാനകി ഇതാവിടെത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ. ഇതൊക്കെയാണ് എല്ലാവരും വെക്കേഷൻ കടിച്ചു പൊളിച്ചിങ്ങനെ നടക്കേറിയൊള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ ചിലപ്പോ ഒരു സന്തോഷത്തിന്റെ അളവൊന്ന് കുറയാം, അല്ലെങ്കിൽ ഡബിൾ ആയിട്ട് കൂടാം. അത് പലർക്കും ആ ഒരു റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഇരിക്കും അല്ലെ. പക്ഷെ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ലൈഫിൽ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ. അതിലിപ്പോ നമ്മൾ വിചാരിച്ചോടത്ത് എത്താൻ പറ്റിയെന്നിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയെന്നിരിക്കുക. പക്ഷെ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമ്മൾ സ്റ്റെക്കായി പോകരുത്. വീണ്ടും പ്രയത്നിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഒരു ദിവസം അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തൊക്കെയായാലും ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് എന്റെ ലിസണേഴ്സിനോട് പറയാനായിട്ട്. അതൊക്കെ എന്തായാലും വഴിയേ പറയാല്ലേ. ഏതായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുള്ള പാട്ടുകൾ കൂടി കേൾക്കാം. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകി ആടാദികളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് പരീക്ഷകൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. ആൻഡ് ചില സ്ഥലങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴായിരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ, ഓ ഇത്ര വലിയ സംഭവങ്ങളൊക്കെ ഞാൻ ഓവർകം ചെയ്തോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണല്ലേ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. പക്ഷെ ഇതൊക്കെയായാലും ആദ്യം അത് ഫേസ് ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് ആ ഒരു മൊമെന്റിൽ എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ധൈര്യത്തോടുകൂടി തന്നെ അതൊന്ന് ഫേസ് ചെയ്യുമ്പോഴായിരിക്കും പിന്നീട് ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവാല്ലേ. സോ എന്തൊക്കെ തന്നെയായാലും എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനോട് പറയാനുള്ളത്, ഇപ്പോൾ ബ്ലിങ്കേഴ്സ് അടിച്ച് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്നതും അങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ ആയി നിൽക്കാം. പക്ഷെ എന്തൊക്കെ തന്നെയായാലും നമ്മൾ എന്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു ആ ഒരു കാര്യം തന്നെ ചെയ്ത് നോക്കാം. നമ്മുടെ മഞ്ജു ചേച്ചി പറയുന്ന പോലെ അപ്പം നമുക്ക് പറയാൻ പറ്റില്ലേ ഐ ആം ഡിഫറെൻ്റ് എന്ന്. സോ ഏതൊരു സിറ്റുവേഷനിലും ആരും വടി തളരാതെ എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്ന, നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ആ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസം അതാണല്ലേ എല്ലാം. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവലിനെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് വിയോടെ ഫ്രണ്ട് അടിപൊളി പാട്ടുകൾ കോടി കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരാജി ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു പാട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം, ആ ഒരു പാട്ട് ഏതാണെന്ന് നോക്കാമല്ലേ. ഇത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ യസ്മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ സോങ് ആണ്. അപ്പൊട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് നോക്കാം.

മനസ്സിലായിക്കാണും ഏതാണ് എന്ന്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കംഫോർട്ട് എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072278709709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സൂര്യ ഫാൻസ് ഒക്കെ ഇവിടെ കമോൺ. ഇന്ന് നമ്മുടെ സൂര്യയുടെ ഒരു പഴയ കല മൂവിയെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അതും ഇപ്പോൾ റിലീസാകുന്ന ആ ഒരു ജോഡിയുടെ ഒരു പഴയ കല മൂവി. ഐ തിങ്ക് ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് എന്ന്. ഇനിയിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു മൂവിയിലേക്ക് തന്നെ വരാം. 2005 ഹരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സെറ നിർമ്മിച്ച ആറ് എന്ന ചിത്രത്തെ കുറിച്ചാണ് ഒരു തമിഴ് ആക്ഷൻ മൂവി. ഇതിൽ നമ്മുടെ സൂര്യയും അതുപോലെ തന്നെ ത്രിഷയും നായികാനായകന്മാരായി വന്ന മൂവി. ഇപ്പൊ കാലങ്ങൾക്ക് ശേഷം ആ ഒരു ജോഡി വീണ്ടും ഒന്നിച്ചൊരു മൂവി റിലീസ് ആകുന്നുണ്ടല്ലേ. സോ അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ ഈ ഒരു മൂവിയുമായി വന്നത്. എന്തായാലും കാലങ്ങൾക്ക് ശേഷം ഒരു പഴയ കാല മൂവിയെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾക്ക് ഇഷ്ടമുള്ള ജോഡികളെ കുറിച്ച്, നമുക്ക് ഇഷ്ടമുള്ള നായികനായകന്മാരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാവില്ലേ പറയാനായിട്ട്. ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് കഥയിലേക്ക് വരുന്നതിന് മുൻപായി നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ആരോ മൂവിയിലേക്ക് വരുമ്പോൾ ഒരു മാസ് ആക്ഷൻ സിനിമയാണല്ലേ. ഗ്രാമീണ പശ്ചാത്തലവും ശക്തമായ ഇമോഷനും ചേർന്ന ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ് ചിത്രം. നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ അനാഥനായ ആറ് എന്ന യുവാവ് ഒരു ഡോണിന്റെ കീഴിൽ വളരുകയാണ്. വിശ്വാസവും ദ്രോഹവും പ്രതികാരവും ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും വികാരങ്ങളുടെയും കഥയ്ക്ക് നല്ല ബലം നൽകുന്നുണ്ട്. പിന്നെ നമ്മുടെ സൂര്യയുടെ പ്രകടനം ഈ ഒരു സിനിമയിൽ ാണ്. ആക്ഷൻ സീനുകളും അതുപോലെ തന്നെ ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നായികയായി വന്ന തൃഷ കൃഷ്ണയുടെ നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു. സംവിധാനവും ആൻഡ് ആക്ഷൻ ഹരിയുടെ സ്റ്റൈലിൽ വീക്കതയേറിയ തിരക്കഥയും അതുപോലെ തന്നെ ശക്തമായ ഡയലോഗുകളും കാണാനായിട്ട് സാധിക്കും. പിന്നെ ഫൈറ്റ് സീനുകളും മാസ് മൊമെന്റ്സും വളരെയേറെ ഏറ്റെടുത്ത രംഗങ്ങളൊക്കെയാണ്. എന്തായാലും ഈ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ ചില ഭാഗങ്ങളൊക്കെയാണ് മനസ്സിലിങ്ങനെ പ്ലേ ആകുന്നത്. എന്തായാലും നമ്മളുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുകൾക്കുള്ള ഒരു സമയമായി ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ കണ്ണിൽ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയ് നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ആറു മൂവിലേക്ക് വരുമ്പോൾ ഒരു മാസ് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു എന്റർടൈനർ ആണ് ഈ ഒരു സിനിമ. അതുപോലെ തന്നെ സൂര്യ ഫാൻസുകാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ ഒന്നായി കാണുന്ന ഒരു സിനിമയാണല്ലേ ആറ്. എന്തായാലും നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ ബാല്യത്തിൽ തന്നെ തെരുവിൽ വളർന്ന ആറുവിനെ ഒരു ശക്തനായ ലോക്കൽ ഡോൺ ആയ വിശ്വനാഥൻ രക്ഷിച്ചിട്ട് തന്റെ ആളായി വളർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആറിന് വിശ്വനാഥിനോട് അതിയായ വിശ്വാസവും മടുപ്പും ഉണ്ടാകുകയാണ്. അങ്ങനെ ആറ് വിശ്വനാഥിന് വേണ്ടി ഏത് അപകടകരമായ ജോലി ചെയ്യാനും തയ്യാറാകുന്ന ഒരു കരുത്തനായ ആളായി മാറുന്നുണ്ട്. ഇതിനിടെയാണ് തൃഷ അവതരിപ്പിക്കുന്ന മഹാലക്ഷ്മിയെ പരിചയപ്പെടുന്നതും അവരോട് പ്രണയത്തിലാകാണ്. അവിടെയാണല്ലേ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു കുട്ടി ട്വിസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടോം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയ് നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: സദദോഷ, കല്ലുദോഷ, തണ്ടുദോഷ, കുട്ടിദോഷ, റവദോഷ, മല്ലുദോഷ, തളിച്ചുദോഷ, മുളക്ദോഷ, കരക്ദോഷ, ബീറ്റ്ദോഷ, കെമജോഷ, കർമ്മദോഷ, കോമേദോഷ, കൂട്ടദോഷ, തമ്മിൽപുണ്ടി, കീമാദോഷ, മൈദദോഷ, നാടൻദോഷ, അടദോഷ, പൊട്ടിദോഷ, മീസുദോഷ, പല്ലുദോഷ, പേപ്പർദോഷ, ഓലിദോഷ, റോക്കറ്റ്ദോഷ, പച്ചരിദോഷ, കോതമ്പദോഷ, തക്കാളിദോഷ, റബ്ബർദോഷ, പുതിരദോഷ, ഉപ്പുപുള്ളി, കീരദോഷ,
2: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടെയുള്ളത്.
1: അങ്ങനെ നമ്മുടെ ആറ് മൂവിയിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ആറ് മനസ്സിലാക്കാണ് താൻ വിശ്വസിച്ചിരുന്ന ആളുകൾ തനിക്കെതിരെ ദ്രോഹം ചെയ്യുകയാണ് എന്ന്. അതോടെ കഥ പ്രതികാരത്തിലേക്കും കുടുംബ വികാരങ്ങളിലേക്കും മാറുകയാണ് അല്ലേ.
0: ഈ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഒരു റിയലൈസേഷൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് ആറ് കടക്കുകയും ചെയ്യുന്നുണ്ട്. യൂറോ സിനിമ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് അന്ധമായിട്ട് ആരെയും വിശ്വസിക്കരുത്, അതുപോലെ കുടുംബത്തിന്റെ യഥാർത്ഥ സ്നേഹത്തിന്റെയും വിലയെ കുറിച്ച് പറയുന്നുണ്ട്. തെറ്റായ വഴിയിൽ ജീവിച്ചാലും ഒരാൾക്ക് മാറി നല്ല ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുമെന്ന് പറയുന്നുണ്ട്. സിനിമ വളരെ മാസ് ആക്ഷൻ രീതിയിലാണെങ്കിലും വിശ്വാസം, ബന്ധങ്ങൾ, മനുഷ്യന്റെ മാറ്റം എന്നിവയെ കുറിച്ച് ഒരു സന്ദേശവും നൽകുന്നുണ്ടല്ലോ. എന്നാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ഇടവേള കൊടുക്കാണ്. ബാക്കി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില ആക്ഷൻ സീക്വൻസ് ഒക്കെ ഈ ഒരു സിനിമയിലുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ടോ? ബ്യൂട്ടിഫുൾ അടിപൊളി പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ നിരജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ആൻഡ് നൗ യു ആർ ടേർഡ്. അതായത് ഇപ്പൊ വെക്കേഷൻ ഒക്കെ നീ കഴിയാറായിട്ടുണ്ടല്ലേ. കഴിയാറായിട്ട് ഒന്നില്ല, എന്നാലും കുറച്ച് ദിവസം കൂടെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു വെക്കേഷൻ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തു കൂടുന്ന ഒരു സമയം. എന്തായാലും ഏതെങ്കിലും ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടാവില്ലേ. അങ്ങനെ നിങ്ങൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയുടെ ഒരു ബ്യൂട്ടിഫുൾ ഉള്ള ഒരു മെമ്മറി, ഐ തിങ്ക് ഇത് പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ആ ഒരു കഥ എന്തൊക്കെയാണ്, ഏത് മൂവി കാണാനായിട്ടാണ് പോയത്, ആ ഒരു എക്സ്പീരിയൻസ്, ഈ വെക്കേഷനെ കുറിച്ച് എന്തൊക്കെയാണ് എന്ന് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യട്ടോ. ഒരു കഥ പോലെ അത് നിങ്ങൾക്ക് തരുന്ന ഒരു കുട്ടി ടാസ്ക് ആണ്. അതായത് നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഇവിടെ ഇരുന്നോണ്ട് തന്നെ ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്തവരൊന്ന് പറയാറുണ്ട്. ഒരുപാട് കഥകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യൂ. എന്തായാലും ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ സീരീസ് സജസ്റ്റ് ഉള്ള ഒരു സമയമായിട്ടുണ്ടല്ലേ. ഇന്ന് സജസ്റ്റ് ചെയ്യുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ ഹൊറർ, ഡ്രാമ, സൈക്കോളജിക്കൽ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സീരീസ് മിസ് ചെയ്യരുത്. 2018 റിലീസായ ദ ഹണ്ടിംഗ് ഓഫ് ഹിൽ ഹൗസ് എന്ന സീരീസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ബേസിക്കലി ആ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം പഴയൊരു വലിയ വീടായ ഹിൽ ഹൗസിലേക്ക് താമസം മാറാണ്. അവിടെ സംഭവിക്കുന്ന അതിഭീകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തെ മുഴുവനായിട്ട് ബാധിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിലെ ഓർമ്മകളും രഹസ്യങ്ങളും വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. അവിടെ കഥ പാസ്റ്റും പ്രസന്റുമായി ചേർന്ന് മുന്നോട്ട് പോകുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സീരീസ് കാണാനായിട്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കുട്ടിക്കാലത്തിലെ ട്രോമ ആളുകളുടെ ജീവിതത്തെ ഇങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് വെറും ഗോസ്റ്റ് സ്റ്റോറി അല്ല, മനുഷ്യരുടെ ഭയങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജംപ് സ്കെയേഴ്സ് മാത്രമല്ലാതെ ഡീപ്പ് ഇമോഷൻസ് ഹൊറർ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു സീരീസിൽ. ഒരു ഇമോഷണൽ സൈക്കോളജിക്കൽ ഹൊറർ സീരീസ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ദ ഹണ്ടിംഗ് ഓഫ് ഹിൽ ഹൗസ് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. ഏതായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരജശാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു സയൻസ് ഫിക്ഷൻ മിസ്റ്ററി ത്രില്ലർ സീരീസ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ജോണറുള്ള സീരീസ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. കണ്ടിരിക്കേണ്ട 2017 റിലീസായ ഒരു സീരീസാണ് ഏതാണെന്ന് ലേറ്റാർക്ക്. ഇവിടെ കഥയിലേക്ക് വരുമ്പോൾ, ഒരു ചെറിയ പട്ടണത്തിൽ കുട്ടികൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങുകയാണ്. അതിനെ അന്വേഷിക്കുന്നതിനിടെ ചിലരൊരു രഹസ്യ കേവ് കണ്ടെത്തുന്നുണ്ട്. അതിലൂടെ ഡിഫറെന്റ് ടൈമിലേക്ക് യാത്ര ചെയ്യാനാകുമെന്ന് അവർ മനസ്സിലാക്കുകയും കഥ പിന്നീട് ടൈം ട്രാവൽ, കുടുംബ രഹസ്യങ്ങൾ, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നിവ തമ്മിലുള്ള ബന്ധം എന്നിവയെ ചുറ്റിപ്പറ്റിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു സീരീസ് കാണാറായിട്ടിരിക്കുമ്പോൾ. പിന്നെ ഇതിൽ നമ്മളെപ്പോഴും പറയാറുള്ള സമയം എങ്ങനെ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തീരുമാനം പോലും ഭാവി എങ്ങനെ മാറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ സമയം, വിധി, കുടുംബ രഹസ്യങ്ങൾ എന്നിവ ചേർന്നൊരു മൈൻഡ് ബെൻഡിങ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സീരീസ് ആണിത്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഡാർക്ക് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. ഏതായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുപെട്ടിയിലെ മനോഹരമായ ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എറിശേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നേരത്തെ ആ ഒരു ചോദ്യം കേൾക്കാൻ പറ്റാത്തവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അവർക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യവുമായി ഒക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ, ഇന്നത്തെ എസ്മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, അസമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഐഡന്റിഫൈ ദ സോങ് ആണ്. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്യും, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ ഏതാണ് എന്ന്.

യെസ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് വേദാണ് എന്ന്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വികം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഹർഷ് ദേരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ള.

0: ഹലോ.
1: ആ എന്തിയാ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമോ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമോ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാർട്ടി മട്ടും തരക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: ഇന്ന് കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേല?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നിരജിഷ്വാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ തെയ്യ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 4 മണിയാകാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇന്നത്തേക്ക് ചറ്റോ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. ഇനിയിപ്പോ വീക്കെൻഡ്സ് ഒക്കെ ആണല്ലേ, വീക്കെൻഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേട്ടുമുട്ടുള്ളൂ. എന്തൊക്കെയാണ് വീക്കെൻഡ്സ് പ്ലാൻസ്? എല്ലാവരും ഒത്തുകൂടുന്ന വെക്കേഷൻസ് ഒക്കെ തെയ്യ് ഓൾമോസ്റ്റ് ഇപ്പൊ പകുതി ആയിട്ടുണ്ടല്ലേ കഴിയാറ. എന്തോ പെട്ടെന്നാൽ ഇത്രയും നാള് പോയത് നമ്മൾ അങ്ങനെ അറിഞ്ഞിരുന്നേ ഇല്ല. ആൻഡ് സ്കൂൾ തുറക്കാൻ നേരത്തായിരിക്കുള്ളൂ, കുറെ പേർക്കൊക്കെ പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും, കുറെ പേർക്കൊക്കെ പോകണല്ലോ എന്നുള്ളൊരു മടി ഉണ്ടാവും. പക്ഷെ പുത്തൻ ഉടുപ്പും പുത്തൻ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്കത് ഉപയോഗിക്കാനായിട്ട് ആ ഒരു സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ അല്ലേ. എന്നൊക്കെ ഒന്ന് പോയിട്ട് ഒന്നും കൂടി അതൊക്കെ ഒന്ന് എഴുതിയിരുന്നെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ ആ ഒരു സ്കൂളിലിരുന്ന് നമ്മളിങ്ങനെ ഗോസിപ്സ് ഒക്കെ പറയുന്ന ഒരു അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒന്നും കൂടി ഒന്ന് പോകാനായിട്ട് തോന്നുകയാണ്. അപ്പം ഇതൊക്കെയായാലും എൻ്റെ ലിസണേഴ്സിനോട് എപ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് എവറി ലിറ്റിൽ മൊമെൻറ്റ്സ്. എന്തായാലും നമുക്ക് അടുത്തൊരു ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ തെറ്റ ബൈ ബൈ പറയുകയാണ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ചോനകി സൈനിങ് ഓഫ്.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90 FM கேட்டறிஞ்சு கூட்டுகூடா.

ും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി ട്രോ

ചൊല്ലി അയ്യപ്പൻ അമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളര് തട്ടി.